പുരുഖ നരപോ നരവേര അകാല മൂർത്ത് അജുനേ സപം ഗുരുപ്രസാദ ജപ ആദ സച്ച ജുഗാദ സച്ച ഹൈ പീ സച്ച നാനക ഹോസി പീ സച്ച സോചൈ സോച നാ ഹോവൈ ജേ സോചി ലാഖ വാര ചുപൈ ചുപ നാ ഹോവൈ ജേ ലായ രഹാ ലിവതാര ഭുഖ്യാ ഭുഖ നാ ഉത്തരീ ജേ ബന്നാ പുരിയാ ഭാര സഹസ സ്യാണപാ ലഖ ഹോ ഹൈ താ ഇക നാ ചലൈ നാല ਕਿਵ ਸਚਿਆਰਾ ਹੋਈਐ ਕਿਵ ਕੂੜੈ ਤੁਟੈ ਪਾਲ ਹੁਕਮ ਰਜਾਈ ਚਲਣਾ ਨਾਨਕ ਲਿਖਿਆ ਨਾਲ ਹੁਕਮੇ ਹੋਵਨੇ ਆਕਾਰ ਹੁਕਮ ਨਾ ਕਹਿਆ ਜਾਏ ਹੁਕਮੇ ਹੋਵਨ ਜੀ ਹੁਕਮ ਲੈ ਵਡਿਆਈ